0: കലായി ഹുദു,
1: കലായി ഹുദു. അമേരിക്കൻ ഇനുവധിയായിക്കെ മെഗാഹെർട്സ് ദിവേ എഫ്എം. ദിവേ എഫ്എം ഉംഗനസ്തനി
2: വൈറൽ വൈബ്സ്.
3: കൊമ്മ ഹപ്തായിഗെവസ് ആദിത്യ ദുഹുഗെ മെന്ദുർഫഹു ദേജ്ജഹായരു റിപ്പീറ്റ് ഹോമ ദുഹുഗെ രേഗണ്ടു ഇഗാർ ജഹായരു ಅದಿ ಅಂಗಾರ ದೋಹಗೆ ಮೆಂದಮು ಬಾರ ಜಹಾಯ
1: ವೈರಲ್ ವೈ ಹಮಯಕಣಿ ಮೋದಿ ಹೇಕೆ ಮೆಗಾಹರ್ಟ್ಸ್ ದಿವೆ ಎಫ್ ಎಂ.

ഓഡിയോ വാഹക അസ്സലാമു അലൈക്കും നൂതി എക്കം മെഗാഹെർട്സ് ദിവൈ എഫ് എം ഗെ എഹു തെരിന വരം ഉഫാവരി വകുത് കൊളക്കം എദമും ഓഡിയോ വാഹക അക്കുക അമി ബദ്ദ കൊല്ലി ഐഷത് സൈന ഓഡിയോ വാഹക മി സിൻസിലാഗ അളവുൻ മെ മിഹാർവിൻ ഗെനസ് തെമും അണ്ണണി ഹുരി മെത്തിയ ഹ്യാലുക മി ഹഫ്താഗ അമി ഗെനസ് തെനി മി വാഹകയഗെ നൂ വണ ബ മി വാഹക ഹദിയാ കൊഫാവണി മുത്തഹർ ഇബ്രാഹിം മുത സമുസീൻ ഹിതദു വാഹക ഹുഷാളാ ദേണി ആഷിദ അബ്ദുൽ കരീം ഹുരി മെത്തിയ ഹ്യാലുക

0: അതി അള്ളാഹുഷായി എകലാംഗ റസൂലായൻ ഉരിദി എകലാംഗ ഖണ്ഡ അളുവാ ഫാവാ ഇന്ത ഫഹനളാ ദാമീഹക് നരക വദ്ദവാനതെ എതാംഗ എമീഹകു ദെമിഹുന്നനിവി ഗൊതുഗെ അതി എമീഹകൻ ഇഹാനായ തെരുകൻ ദെനിവി അജാബ് ഹുട്ടെ.
1: ദിവൈ FM 90.1 MHz.